0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സുകളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ധാട്ട് വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ധാട്ട് വരിശയിലെ മൂന്നാമത്തെ വരിശ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു.

നാലാമത്തെ ധാട്ടു വരിശയാണ് നമ്മൾ പഠിക്കുന്നത്. വക്ര രീതിയിലാണ് സ്വരങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വരിശകൾ പാടുവാൻ സാധിക്കുകയുള്ളൂ. ക്ലാസുകൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ കർണാടക സംഗീത പഠനത്തിലേക്കായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, കങ്ങരപ്പടി നിവാസിനിയായ അന്നാമറി, മാവേലിക്കരയിലുള്ള ഏഞ്ചൽ എന്നീ കുട്ടികളാണ്. ധാട്ടുവരിശ നാലാമത്തെ വരിശയിലേക്ക് നമുക്ക് കടക്കാം.

നിരന്തരമായ സാധകം മൂലമേ ഈ വരിസകളൊക്കെ തന്നെ നാല് കാലം പാടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രോതാക്കളെല്ലാവരും തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഈ വരിസകൾ ഉറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി.
2: ഭാർഗവീ നിലയം.

0: രാത്രിയിൽ ഇരുളിന്റെ മറവിൽ വെള്ള സാരിയുടുത്ത ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നമ്മളിൽ പലരും സംശയിക്കാറില്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇടങ്കണ്ണിട്ട് നോക്കാറില്ലേ? പതിവിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഒന്ന് ഞെട്ടാറുമുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്ന മാളികകൾ കണ്ടാൽ അതിനെ ഭാർഗവീ നിലയം എന്ന് തമാശയ്ക്ക് വിശേഷിപ്പിക്കാറുമുണ്ട്. അതെ, ഭാർഗവീ നിലയം. വർഷങ്ങൾക്കിപ്പുറം ഭാർഗവിയുടെ കഥ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. നിലാവുള്ള ഒരു രാത്രി, ജ്വലിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രൻ, പ്രപഞ്ചം നിശബ്ദതയിൽ മുഴുകി നിൽക്കുകയാണ്. ഒന്നും, ഒരില പോലും അനങ്ങുന്നില്ല. ഉയർന്ന കൺമതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ പറമ്പ്, വൃക്ഷങ്ങൾക്കു നടുവിൽ ഒരു രണ്ടുനില മാളിക, അതിൽ വെളിച്ചമില്ല. വാതിലുകളും ജനലുകളും അടഞ്ഞുകിടക്കുന്നു. ഇലപ്പടർപ്പുകളുടെ ഇടയിലൂടെ അരണ്ട വെളിച്ചത്തിൽ ആ മാളിക കാണാം. അതാണ് ഭാർഗവീ നിലയം. ഇരുട്ടിന്റെ ആ കനത്തിൽ രണ്ട് പൂച്ചക്കണ്ണുകൾ വിജനമായ ആ മാളികയെ എത്തിനോക്കി, ശേഷം വിജനതയിലേക്കു തന്നെ ഓടിപ്പോയി. വീണ്ടും നിശബ്ദത. കോവണിപ്പടി കയറിയിറങ്ങുന്ന ശബ്ദങ്ങൾക്കിടയിലൂടെ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്വപ്നസുന്ദരിയെ ഇപ്പോൾ വ്യക്തമായി കാണാം. നിമിഷനേരം കൊണ്ട് ആ രൂപവും മാഞ്ഞു. രാത്രി പകലിന് വഴിമാറി. സ്വസ്ഥമായി എഴുതാനും ആലോചിക്കാനും വേണ്ടി ഒരു വീടന്വേഷിച്ചു നടന്ന ഒരു സാഹിത്യകാരനെ ആരോ ആ മാളിക കാണിച്ചുകൊടുത്തു. അയാൾ അത് വാടകയ്ക്കെടുക്കുകയും പിറ്റേന്ന് തന്നെ താമസം ആരംഭിക്കുകയും ചെയ്തു.
1: എനിക്ക് വേണ്ടി കാത്തിരുന്ന സുന്ദരിയായ യുവതിയെ പോലെ എനിക്കായി ഇത്രയും കാലം കാത്തിരുന്ന മനോഹര ഭവനമേ, നിനക്ക് വന്ദൻ. എനിക്കായി നീ ആശിസ്സുകൾ നേരുന്നു.

0: ഭാർഗവിയെക്കുറിച്ചോ ആ വീടിനെ പറ്റിയോ അറിയാത്ത സാഹിത്യകാരൻ അവിടം വൃത്തിയാക്കുകയും സാധാരണ പോലെ താമസിക്കാനും തുടങ്ങി. പക്ഷേ വൈകാതെ തന്നെ അയാൾക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയും ചെയ്തു.
1: മനസ്സിലായി, അത് തുടരാൻ പാടില്ലേ?
2: ഇറക്കി പോയി സാർ,
3: വേഗം പോണം സാർ.
2: കണ്ടത് വളരെ നന്നായി. എനിക്കുള്ള എഴുത്തുകളും മറ്റും
1: സാറിനെ കേട്ടിട്ടുണ്ട്.
3: വീട് ഏതാണ് സാർ?
2: കുറെ അങ്ങോട്ട് ചെല്ലുമ്പോ ഇടതുവശത്ത് ഒഴിഞ്ഞു കിടന്നിരുന്നു.

0: ആ മാളിക ഇതേ റോഡില്ലേ?
1: ഞാനിവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പതിവായി ഉച്ചയ്ക്കും രാത്രിയും ഊണ് വേണം.
2: ഓ,
1: അതങ്ങോട്ട് കൊടുത്തയച്ചാൽ നന്നായിരുന്നു.
3: കൊടുത്തയക്കാം സാർ.
1: ഇത് അഡ്വാൻസ് ആയിട്ടിരിക്കുന്നു.
3: ഓ, സന്തോഷം. അപ്പൊ പിന്നെ വീട് ഏതാണ് സാറേ?
1: ഇവിടെ തന്നെ ഈ റോഡില്, ആ ഇടതുവശത്ത് ഒഴിഞ്ഞു കിടന്ന മാളിക.

0: സാറേ, ഇവിടുത്തെ ചോറ്റു പാത്രം കേടുവന്നിരിക്കുക.
1: സാരമില്ല, ഇവിടെ വന്നുണ്ടോളാം.
2: സുഹൃത്തുക്കളുമായുള്ള അന്തിചർച്ചയിൽ നിന്നാണ് ഭാർഗവിയെപ്പറ്റിയും ആ മാളികയെപ്പറ്റിയും സാഹിത്യകാരൻ അറിയുന്നത്.
1: സമയം വൈകി, ഞാൻ ഇറങ്ങട്ടെ.
3: എവിടേക്ക്?
1: പുതിയ താമസസ്ഥലത്തേക്ക്.
3: പുതിയ താമസസ്ഥലം?
1: നിങ്ങൾ അന്വേഷിച്ച സ്ഥലമില്ല, ഞാൻ അന്വേഷിക്കുമ്പോ ഉണ്ട്. രണ്ട് ദിവസം ഒരു കറക്കം ഇതേ കിടക്കുന്നു, എന്നെയും കാത്തൊരു മാളിക. രണ്ടു മാസത്തെ വാടക മുൻകൂറായിട്ട് ചോദിച്ചുള്ളൂ, അത് കൊടുത്ത് താക്കോലും വാങ്ങി ഇന്ന് അങ്ങോട്ട് താമസവും മാറ്റി.
3: നല്ല വീടാണ്, ഏകാന്തതയുണ്ട്, ഇരുന്ന് വലുതൊക്കെ എഴുതാനും പറ്റും. ആവശ്യം കഴിഞ്ഞ് മൂന്ന് മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട്.
1: മൂന്ന് മുറികൾ ഒഴിഞ്ഞിടപ്പുണ്ട്.
3: കുഞ്ഞുങ്ങളെ, മനോഹരമായ പറമ്പ്, സുന്ദരമായ മാളിക, റോഡ് സൈഡ്, ഐഡിയൽ പ്ലേസ്.
1: ഞങ്ങളും വരാം.
3: എന്താ
4: റെഡി?
3: അവിടെ ഇലക്ട്രിക് ലൈറ്റ് ഇല്ല.
1: അത് സാരമില്ല, എവിടെയായാലും ഞാൻ റെഡി. വരുന്ന പത്രങ്ങളും മാസികകളും കാശേറിയില്ലാതെ വായിക്കാമല്ലോ.
3: ഏത് റോഡിലാണ് ഈ വീട്? ഇതേ റോഡിൽ.
4: ഇതേ റോഡിലും?
3: യെസ് സർ.
4: എന്താ ദൈവമേ,
3: ഭാർഗവി നിലയം.
1: എന്തായാലും ഒന്നും മിണ്ടാത്തെ.
4: അത് മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളില്ല. അവിടെ ഒരു രക്തരക്ഷസ് കുടിയിരിപ്പുണ്ട്.
3: രക്തരക്ഷസ് വേണമെങ്കിൽ താഴെ ഏതെങ്കിലും മുറി താമസിക്കട്ടെ. ഞാൻ മോളിൽ താമസിക്കും.
1: ചെന്ന് താമസിച്ചു നോക്ക്.
3: ഞാൻ എവിടെയെല്ലാം താമസിച്ചിരിക്കുന്നു വിശദാമുണ്ട്.
1: ഇതതുപോലെയല്ല, നിങ്ങൾ രാത്രി അവിടെ ഉറങ്ങുമ്പോൾ ജനലുകളെല്ലാം പൊട്ടപ്പെട്ടാ നടയും,
5: പൈപ്പുകൾ തുറന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കും, ഓണിപ്പടിയിൽ ആരോ ടപ് ടപ് കയറുന്നതോ ഇറങ്ങുന്നതോ ചിലങ്കകളുടെ ശബ്ദം, ചിലിം കിലിം ചിലിം. പിന്നെ നെഞ്ചത്തിരുന്ന് കഴുത്തിനിഞ്ഞക്കും.
3: എന്റെ ഹൃദയം പരിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കില്ല. വേണമെങ്കിൽ ഞാൻ ആ രക്തരക്ഷസിന്റെ കഥ എഴുതാം. ആരാണ് ഈ രക്തരക്ഷസ്?
1: ആ വീട്ടിലെ ഓമനസന്ധ. 21 വയസ്സ്, BA ഫൈനലിന് പഠിക്കുകയായിരുന്നു.
3: പേര് ഭാർഗവി. പെണ്ണാണല്ലേ, പറഞ്ഞാ മനസ്സിലാവും. വിദ്യാഭ്യാസമുണ്ട്.
1: എന്നിട്ട്?
3: പരമസുന്ദരി, കുറച്ചേ സംസാരിക്കും, വെളുത്ത് പാകത്തിന് പൊക്കം, പാട്ട് ഡാൻസ് എല്ലാം അറിയാമായിരുന്നു.
1: അത് ശരി.
5: ആ വീട്ടിൽ വലിയ ആഴമുള്ള ഒരു കിണറുണ്ട്.
3: ആഴമുണ്ട്. ഞാൻ ചെന്ന ഉടനെ ഒരു വലിയ കല്ലെടുത്തിട്ട് നോക്കി.
1: നല്ല തുടക്കം. ആ കിണറ്റിലാണ് അവൾ ചാടിച്ചത്തു.
3: കാരണം?
1: പ്രേമനൈരാശ്യം.
3: ആരായിരുന്നു കാമുകൻ?
1: ഒരു ശശികുമാർ.
3: അയാളിപ്പോ എവിടെ
1: പോയി? എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. പാട്ടെഴുതും, ഡാൻസ് കമ്പോസ് ചെയ്യും, താമസം ഭാർഗവി നിലയത്തിന്റെ തൊട്ടടു.
3: എന്നിട്ട്?
4: രണ്ടുപേരും ദിവ്യ പ്രേമത്തിൽ. ഭാർഗവിക്ക് ചിരിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. തമാശ കേട്ടാൽ ചിരിക്കും, കണ്ടാൽ ചിരിക്കും. ഒരു ചിരി കൊടുക്ക. ഇപ്പൊ പെണ്ണിന് ഭയങ്കര പുരുഷവിദ്വേഷം.
3: പുരുഷവിദ്വേഷമുണ്ടല്ലേ.
5: പകലും അപ്പറമ്പിൽ കയറാൻ ആളുകൾക്ക് ഭയമാണ്.
3: ഏതായാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
1: പോകരുത്, ഇവിടെ താമസിക്കും.
2: കേട്ടുപരിചയം മാത്രമുള്ള ഭാർഗവിയോട് സാഹിത്യകാരന് എന്തെന്നില്ലാത്ത സഹതാപവും അനുകമ്പയും തോന്നി. അന്നു മുതൽ ആ വീട്ടിൽ ഇപ്പോഴുമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഭാർഗവിയോട് സാഹിത്യകാരൻ സംസാരിക്കാൻ തുടങ്ങി. മറുപടി കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഭാർഗവി കുട്ടി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു.
3: ഭാർഗവിക്കുട്ടിയെപ്പറ്റി പല കഥകളും ഞാൻ കേട്ടു. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഭാർഗവിക്കുട്ടി ചിരിക്കണമെങ്കിൽ വഴിയുണ്ടാക്കാം.

ഞാൻ കുറെ തമാശ കഥകൾ എഴുതി വായിച്ചു കേൾപ്പിക്കാം. ഹർദേവിക്കുട്ടി ശ്രദ്ധിച്ചു കേൾക്ക്, കയ്യിലുണ്ടായിരുന്ന കാശ് 2 മാസത്തെ വാടക കൊടുത്തു. എനിക്ക് പോകാൻ വേറെ ഇടമില്ല, കയ്യിൽ കാര്യമായിട്ട് കാശുമില്ല.

0: ഭാർഗവി എന്ന രക്തരക്ഷസിനെ കുറിച്ചുള്ള പല കഥകളും പലരിൽ നിന്നും കേട്ടു. അനുഭവ കഥകളും കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രണയനൈരാശ്യത്താൽ കിണറ്റിൽ ചാടി മരിച്ച, ഇപ്പോൾ ഒരു ദുരാത്മാവായി പുരുഷന്മാരെ കൊല്ലുന്ന ഭാർഗവിയെ പക്ഷേ സാഹിത്യകാരന് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. വിഷാദമോഹനമായ ഒരു മധുര കാവ്യമായിട്ടാണ് അയാൾ ഭാർഗവിക്കുട്ടിയെ വിശേഷിപ്പിച്ചത്. അങ്ങനെ അയാൾ ഭാർഗവിയുടെ കഥ എഴുതാൻ തീരുമാനിച്ചു.
1: ഭാർഗവിക്കുട്ടി, ഒരാശയം എന്റെ മനസ്സിൽ ഉദിച്ചിരിക്കുന്നു. ഭാർഗവിക്കുട്ടിയെ പറ്റി ഒരു കഥ എഴുതാൻ ഞാൻ വിചാരിക്കുന്നു. ആളുകൾ നിന്നെപ്പറ്റി പറയുന്ന നുണകളല്ല,
2: ഭാർഗവിക്കുട്ടിയുടെ സത്യമായ കഥ.
1: മതിലിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ ശശികുമാർ, ഇപ്പുറത്തുള്ള വീട്ടിൽ ഭാർഗവി. അവിടെ നിന്ന് ഗാനപ്രവാഹം, ഇവിടെ ചിലങ്കകളുടെ ജിലിംഗ് ക്ലിംഗ് ജിലിംഗ് ജിലിംഗ് ക്ലിംഗ് ജിലിംഗ്. രണ്ട് ഹൃദയങ്ങളുടെ ഇടയിൽ ഒരു മതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്.
0: ഭാർഗവിയുടേതെന്നു കരുതുന്ന അടച്ചിട്ട മുറി തുറന്നു നോക്കാൻ സാഹിത്യകാരൻ തീരുമാനിച്ചു. ദൈവനാമത്തിൽ അയാൾ ആ താഴു തുറന്നു. മുറിക്കുള്ളിൽ പലവിധ സാധനങ്ങൾക്കുമിടയിൽ ഒരു ചിലങ്കയും എസ് കെ എന്നെഴുതിയ ഒരു സിത്താറും പിന്നെ ഒരു പെട്ടിയുമാണ് പ്രാധാന്യമർഹിക്കുന്ന വസ്തുക്കളായി അയാൾക്ക് തോന്നിയത്. എന്നോ എഴുതിവെച്ച ഒരു ചുമരെഴുത്ത് അയാളുടെ കണ്ണിൽ പെട്ടു. കടന്നുപോകുന്ന ഹേ അജ്ഞാത സുഹൃത്തെ, പാടുവാൻ കഴിയുമെങ്കിൽ ഒരു കുളിർഗാന നിശ്വാസത്താൽ എന്റെ ഹൃദയവ്യഥയെ അല്പമൊന്ന് ലഘൂകരിച്ചാലും. ശാന്തമോഹനമായ ജീവിതത്തിന്റെ ഒരു മധുര ഗാനാലാപാൽ എന്നെ ഒന്നുറക്കിയിട്ടു പോകൂ, അയാൾ വായിച്ചു നിർത്തി. ഭാർഗവിയുടെ യഥാർത്ഥ കഥ തേടിയുള്ള സാഹിത്യകാരന്റെ യാത്ര അവിടെ തുടങ്ങി. കേട്ടതും അറിഞ്ഞതും വെച്ച് കുറച്ചൊക്കെ അയാൾ എഴുതി. എന്നാൽ അയാൾ നോക്കി നിൽക്കെ ആ പേപ്പറുകൾ തീപിടിക്കുകയും കത്തിയമരുകയും ചെയ്തു.

0: മദ്രാസ് മെയിൽ ഒന്നാം ക്ലാസ് മുറിയിൽ നിന്നും ഒരു അനാഥ പ്രേതം കണ്ടുകിട്ടില്ല. പുരുഷനാണ്. ഏതോ സ്ത്രീയുടെ തലയിൽ നിന്നും മുറിച്ചെടുത്തെന്ന് തോന്നിക്കുന്ന പുരുഷരുടെ മുടി മാത്രമാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. പ്രേമനൈരാശ്യം മൂലമുണ്ടായ ആത്മഹത്യയാണെന്ന് ഊഹിക്കുന്നു. ഏതോ സ്ത്രീയുടെ ഒരു ചുരുൾ മുടി ഭാർഗവികുട്ടി, നിനക്കും ഈ പത്രവാർത്തയ്ക്കും തമ്മിൽ എന്ത് ബന്ധം? ഇടി ഭാർഗവി, നീ എന്റെ ഭാര്യയാകുന്നില്ലെങ്കിൽ നീ ആരുടെയും ഭാര്യയായിരിക്കില്ല. ഓർമ്മയില്ല എമ്മ.
1: ആരും പറഞ്ഞു കേൾക്കാത്ത ആ സംഭവങ്ങൾക്ക് പിന്നിൽ എന്തോ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. പിന്നീടുള്ള അന്വേഷണത്തിൽ ഭാർഗവിക്ക് സുമ, ലത എന്നീ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അവരെയും പിന്നെ ഭാർഗവിയുടെ അമ്മയെയും കാണാൻ അയാൾ പോയി.
2: അവളുടെ രണ്ട് കൂട്ടുകാരികളുണ്ട്, സുമ, ലത.
0: സുമ, ലത,
3: ശശികുമാറും. ഭാർഗവി എത്ര നല്ല പെൺകുട്ടിയായിരുന്നു. ഒരു ദേവകന്യക, ഒരു ദേവനെപ്പോലെ അവൾ ആ മനുഷ്യനെ സ്നേഹിച്ചു, ആരാധിച്ചു. അവളുടെ ആത്മാവും ഹൃദയവും കാഴ്ചവെച്ചു. അവളുടെ ജീവിതം തകർത്തിട്ട് പോയി ആ ദുഷ്ടൻ. സ്ത്രീയുടെ പരിഭാവനമായ സ്നേഹം, അതിന് യോഗ്യതയുള്ള പുരുഷൻ എവിടെ?
4: എന്തോ ശശികുമാറിനെ പറ്റി എനിക്കൊന്നും മോശമായി തോന്നുന്നില്ല.

0: അഗതയുള്ള ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. മക്കൾ എന്തിനാണ് ഇപ്പൊ ഇതെല്ലാം തിരക്കുന്നത്?
1: അമ്മേ, ഞാൻ ഭാർഗവിക്കുട്ടിയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
0: ഭാർഗവിയുടെ അച്ഛൻ മാത്രമേ അവളെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ.
1: ഭാർഗവിക്കുട്ടി എന്ന് ഞാൻ വിളിച്ചു തുടങ്ങി. ഭാർഗവി നിലയത്തിൽ താമസമാക്കി അന്ന് മുതൽ.
0: മക്കൾക്കവിടെ ഉപദ്രവമൊന്നും തോന്നാറില്ലല്ലോ?
1: ഇല്ലമ്മേ, പരമസുഖം.
0: ഈശ്വരന്റെ അനുഗ്രഹം.
1: അമ്മയ്ക്കൊരു എഴുത്ത് കിട്ടിയല്ലോ കിണറ്റുകരയിൽ നിന്ന്.
0: കിട്ടി.
1: അതിൽ ശശികുമാർ വേറെ കല്യാണം കഴിച്ചു എന്ന് എഴുതിയിരുന്നു അല്ലേ?
0: അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു.
1: ഓർത്തു നോക്കൂ, ഭാർഗവിക്കുട്ടി കിണറ്റിൽ ചാടി മരിച്ച ആ രാത്രിയാണോ അമ്മയത് കണ്ടത്?
0: അവളെ കാണാതായതിന്റെ പിറ്റേന്ന് പകലാണ്. എഴുത്തിന്റെ പുറത്ത് ഒരു ചെറിയ കല്ലും ഉണ്ടായിരുന്നു.
1: ആ എഴുത്ത് എനിക്കൊന്ന് കാണണം.
0: അതിവിടെ ഇല്ലല്ലോ മക്കളെ.
1: എവിടെ പോയമ്മേ അത്?
0: അത് അന്നേ നാണുക്കൂട്ടം വാങ്ങിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു.
1: എന്തിന്?
2: പുതിയതായി കിട്ടിയ അറിവുകൾ വെച്ച് അയാൾ കഥ പൂർത്തിയാക്കി. ആ കഥ പ്രേക്ഷകനെ സമയകാലങ്ങൾക്കപ്പുറമുള്ള നിലാവിലേക്കും ഭാർഗവി നിലയത്തിലേക്കും കൊണ്ടുപോകും. അവിടെ ചിരിക്കുടക്കയായ ഭാർഗവിയുണ്ട്. മാളികയുടെ അയൽപ്പക്കത്തെ വീട്ടിൽ ശശികുമാർ എന്ന ഗായകനുമുണ്ട്. അവരുടെ പ്രണയനിമിഷങ്ങളുമുണ്ട്. കൂടുതലും രണ്ടു മതിലുകൾക്കപ്പുറമുള്ള സംഭാഷണങ്ങളായിരുന്നു.
3: ശ്രീമതി.
0: എന്താ ശ്രീമാൻ?
3: മുറിവ് എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുണ്ടോ?
0: ഇല്ല. അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: ഇവിടെ നല്ല സുഖമില്ല, കഠിനമായ ചൂടും ദാഹവും.
0: എന്താ, അവിടെ മഴ പെയ്യാറില്ലേ?
3: ഇല്ല. മുകളിലേക്ക് നോക്കിക്കോ, ഒരു രക്തനക്ഷത്രം കിട്ടിയോ?
0: ഓ,
3: സൗരഭ്യമുണ്ടോ?
0: നിറവുമുണ്ട്.
4: ശ്രീമതി, ആ പൂവെന്ത് ചെയ്തു?
0: ഏത് പൂ?
4: രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ ആ പൂ.
0: ഓ, അതോ തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്ന എന്തിന്?
4: ചവിട്ടി അരച്ച് കളഞ്ഞു എന്നറിയാൻ.
0: കളഞ്ഞെങ്കിൽ എന്ത്?
4: ഒന്നുമില്ല, എന്റെ ഹൃദയമായിരുന്നു അത്.
0: എന്നെ ആരും സ്നേഹിക്കുന്നില്ല.
4: ആരും സ്നേഹിക്കണ്ട, എനിക്കതിഷ്ടമില്ല.
0: എന്ത്?
4: എന്തിനാണിപ്പോ ഈ സ്നേഹമൊക്കെ?
0: എനിക്ക് സ്നേഹം വേണം.
4: വേണ്ട.
0: സ്നേഹിക്കണം, അല്ല ഞാൻ മരിച്ചു പോകും.
4: എന്ത്?
0: എന്നെ സ്നേഹിക്കൂ.
4: ഭാഗ്യവി ഞാൻ സ്നേഹിക്കണമെന്നോ?
0: അതെ.
4: ഭാർഗവി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്റെ ആത്മാവിനെ, നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, നീ തൊട്ടു നിൽക്കുന്ന മതിലിനെ, നീ നിൽക്കുന്ന ഭൂമിയെ, നീ ശ്വസിക്കുന്ന വായുവിനെ, ഈ മഹാപ്രപഞ്ചത്തെ ഞാൻ സ്നേഹിക്കുന്നു.
0: എന്ത്? പറഞ്ഞത് കേട്ടില്ല.
4: നിന്റെ ഓരോ രൂപകൂപങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു ഭാർഗവി.
2: അവർ കത്തുകൾ കൈമാറി, അവരുടേതായ ലോകത്ത് സന്തോഷം കണ്ടെത്തി. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. ഭാർഗവിയെ വിവാഹം ചെയ്യാൻ മോഹിച്ചു നടന്ന അവളുടെ അമ്മാവന്റെ മോനായ നാണുക്കുട്ടൻ ഈ ബന്ധം അറിയുകയും ശശികുമാറിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ശശികുമാറിന് ആറുമാസത്തേക്ക് ലക്നൌവിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. ആറുമാസങ്ങൾക്കപ്പുറമുള്ള ചന്ദ്രികയുള്ള ഒരു രാത്രിയിൽ താൻ തിരിച്ചുവരുമെന്ന ഉറപ്പു നൽകി അയാൾ വിടവാങ്ങി. നാണുക്കുട്ടന്റെ വിവാഹാഭ്യർത്ഥനകളെ തള്ളി ശശികുമാറിനായുള്ള കാത്തിരിപ്പ് ഭാർഗവി തുടർന്നു. ഒടുവിൽ നാണുക്കുട്ടനിൽ നിന്ന് തന്നെ അവൾ ആ സത്യമറിഞ്ഞു.
5: പോകാൻ വരട്ടെ, എനിക്ക് കുറച്ച് പറയാനുണ്ട്.
0: എനിക്കൊന്ന് കേൾക്കണ്ട.
5: കേൾക്കണം. ഞാൻ അവനെ ശരിപ്പെടുത്തി കഴിഞ്ഞു. കുറെ ഏത്തപ്പഴം നീ തന്നയച്ചതാണെന്ന് പറഞ്ഞു. അവനത് തിന്നു, അതിൽ
0: വിഷമുണ്ടായിരുന്നു.
5: ഭാർഗവി, ഇനി നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാം.

ആ മൽപിടുത്തത്തിനിടയിൽ നാണുക്കുട്ടൻ ഭാർഗവിയെ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. സാഹിത്യകാരൻ കഥ വായിച്ച് അവസാനിപ്പിച്ചു. എല്ലാം കേട്ടുകൊണ്ട് തൊട്ടുപുറകിൽ നിന്ന നാണുക്കുട്ടൻ അയാളെ വകവരുത്താനായി തുനിഞ്ഞു. എന്നാൽ അതിനിടയിൽ അയാൾ കാൽവഴുതി ആ കിണറ്റിലേക്ക് തന്നെ മറഞ്ഞു. നാണുക്കുട്ടനെ രക്ഷിക്കാനുള്ള വിഫല ശ്രമത്തിനൊടുവിൽ സാഹിത്യകാരൻ അയാളെ കൈയൊഴിഞ്ഞു. തന്റെ സുഹൃത്തായ ഭാർഗവിക്കുട്ടിക്ക് മംഗളാശിസ്സുകൾ നേർന്നുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. കിണറ്റിലേക്ക് വീണ കടലാസുകൾ ഒന്നൊന്നായി പൊങ്ങിവന്ന് കരയിലിരുന്നു. തന്റെ കഥ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന ബോധ്യത്തിൽ അയാൾ അപ്പോഴേക്കും നടന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റ് ശബ്ദകോലാഹലങ്ങളും വെളിച്ചവും പതിയെ മയങ്ങി. അത്രയും നാൾ ഇല്ലാതിരുന്ന കനത്ത ഇരുളിന്റെ മറവിൽ നിശബ്ദമായി ഏകാന്തമായി ഭാർഗവി നിലയം അങ്ങനെ നിൽക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി 1964 ഇറങ്ങിയ ഭാർഗവി നിലയമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ പ്രേതകഥ. സംവിധായകൻ എ വിൻസെന്റിന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത്. വിജയവാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ചന്ദ്രതാര പ്രൊഡക്ഷൻസിന് വേണ്ടി നിർമ്മിച്ച ഈ ചിത്രം 1964 ഒക്ടോബർ 22 ചന്ദ്രതാര പിക്ചേഴ്സ് പ്രദർശനത്തിനെത്തിച്ചു. പ്രേതബാധയുള്ളതോ ഒഴിഞ്ഞുകിടക്കുന്നതോ ആയ ഭവനങ്ങളെ ഭാർഗവി നിലയങ്ങൾ എന്ന് പേരിട്ടു വിളിക്കുവാൻ വരെ കാരണമായ നിലയിൽ കേരളീയരെ സ്വാധീനിച്ച ഒരു സിനിമയും ഇതായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായതിനാൽ തന്നെ ലൈറ്റിംഗ് സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വെള്ളവസ്ത്രം എന്ന ആശയത്തിലേക്ക് സംവിധായകൻ എത്തിയത്. എന്നാൽ മലയാള സിനിമയിലെ പിൽക്കാല പ്രേതങ്ങൾക്ക് വെള്ളസാരിയും ഉടുപ്പുകളും മാത്രം ഉപയോഗിക്കുന്ന രീതിയും അങ്ങനെ ഈ ചിത്രത്തിന്റെ സംഭാവനയായി കരുതപ്പെടുന്നു. പിൽക്കാല മലയാള സിനിമാ പ്രേതങ്ങളുടെ പല മാനറിസങ്ങളും ഈ സിനിമയുടെ സംഭാവനയായാണ് കരുതപ്പെടുന്നത്. നാടക നടനായ പത്മധളാക്ഷൻ കുതിരവട്ടം പപ്പു എന്ന കഥാപാത്രമായി. ഈ പേര് പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. സാഹിത്യകാരനായി മധുവും ശശികുമാറായി പ്രേം നസീറും ഭാർഗവിയായി വിജയ നിർമ്മലയും നാണുക്കുട്ടനായി പി ജെ ആന്റണിയുമാണ് അഭിനയിച്ചത്. ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന 7 ഗാനങ്ങളാണ് സിനിമയിലുള്ളത്. 7 ഗാനങ്ങളും രചിച്ചത് പി ഭാസ്കരനും സംഗീതം നൽകിയത് എം എസ് ബാബുരാജുമാണ്. ഇന്നും നിത്യഹരിതമായി തുടരുന്ന ആ ഗാനങ്ങളിൽ പ്രേക്ഷക മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒന്നാണ് യേശുദാസ് പാടിയ താമസമെന്തേ വരുവാൻ എന്നു തുടങ്ങുന്ന ഗാനം. സിനിമയെന്ന ശില്പത്തെ എല്ലാ അർത്ഥത്തിലും സ്വാംശീകരിച്ച ഭാർഗവീനിലയം എന്ന സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കൊല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കൊല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കൊല്ലോലിനിയിലേക്ക് സ്വാഗതം. പി ഭാസ്കരൻ മാസ്റ്റർ, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, പത്രപ്രവർത്തകൻ, ആകാശവാണി പ്രൊഡ്യൂസർ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. 1924 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് പുല്ലാറ്റുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ ജനിച്ചത്. തന്റെ 20-ാമത്തെ വയസ്സിലാണ് ആദ്യ കവിതാ സമാഹാരം അദ്ദേഹം പുറത്തിറക്കിയത്. ഇക്കാലത്തും കാൽപ്പനികത ലളിതമായി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഒരു ലളിതഗാന ശൈലി ഉണ്ടാക്കിയത് അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കാക്കത്തമ്പുരാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം വരികളെഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം S. Janaki.

വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ടവയാണ്. വയലാർ രാമവർമ്മയുടെ കവിതകൾക്ക് ജി ദേവരാജന്റെ സംഗീതം ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് പകരം വയ്ക്കാനാകാത്ത സംഗീതാനുഭവമാണ്. പി സുശീലാമ്മയുടെ സ്വരമാധുരിയിൽ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം കേൾക്കാം. ചിത്രം പഞ്ചവൻ കാട്.

1989 പുറത്തിറങ്ങിയ ചിത്രമാണ് കാട്ടുകുരങ്ങ്. പ്രസിദ്ധ കഥാകാരനും നിരൂപകനുമായ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ തന്നെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയതാണ് ഈ ചിത്രം. പി ഭാസ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നതും പി ഭാസ്കരനാണ്.

ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഈ ഗാനം ഏറ്റുപാടാത്ത മലയാളികൾ കുറവായിരിക്കും. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ഇന്നും മലയാളി മനസ്സുകൾ ചേർത്തു പിടിച്ച ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം കൂടി ചേർന്നപ്പോൾ പിറവികൊണ്ട ഈ ഗാനം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ S ജാനകി എന്ന ഗായികയ്ക്ക് സാധിച്ചു. 1966 പുറത്തിറങ്ങിയ തറവാട്ടമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

ജോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനം. ഈ ഗാനത്തിന്റെ മാറ്റുകൂട്ടുന്നത് പി സുശീല എന്ന അതുല്യ ഗായികയുടെ സ്വരമാധുരിയാണ്. കിലുകിലുക്കാം കിളിയുടെ വീട് എന്ന് തുടങ്ങുന്നു ഗാനം. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1969 പുറത്തിറങ്ങിയ പഠിച്ച കള്ളൻ എന്ന ചിത്രത്തിലേതാണ്.

1966 പുറത്തിറങ്ങിയ ചിത്രമാണ് കളിത്തോഴൻ. പ്രേം നസീർ, ഷീല, സുകുമാരി, അടൂർ ഭാസി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എം കൃഷ്ണൻ നായരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നു തുടങ്ങുന്ന ഗാനം ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഇക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ ഒന്നാണ്. പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഗാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കലാപ്രബോധിനി.

കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് സീമാ രഞ്ജിത്. ഞാൻ താമസിക്കുന്നത് ആലുവ കമ്പനിപ്പടിയിലാണ്. എൻ്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് മാവേലിക്കരയാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ഞാൻ ഈ പരിപാടിയിലിരിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കല, അത് അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള എൻ്റെ ഗാനങ്ങൾ അവതരിപ്പിക്കാനുമുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതിന് വളരെയധികം സന്തോഷവതിയായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ ശ്രോതാക്കളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത്. ചെറുപ്പം മുതലേ പാട്ടുകളോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്. അപ്പോൾ അനിയത്തിയും ഞാനും പാടാൻ ശ്രമിച്ചിരുന്നു. കുഞ്ഞിലേ മുതലേ പാട്ടുകളോട് വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. ആ പാട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പാടാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ മാവേലിക്കരയിൽ തന്നെ ഒരു കോൺവെന്റ് സ്കൂള്, ഇൻഫന്റ് ജീസസ് എന്ന് പറയുന്ന കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. 4ാം ക്ലാസ് വരെ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ എൻ്റെ ടീച്ചേഴ്സും പഠിപ്പിച്ചിരുന്ന സിസ്റ്റേഴ്സും അവരെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നിരുന്നത്. അവരെയാണ് കണ്ടുപിടിച്ചത് പാടാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചത് അവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റേജും ചെറുപ്പം മുതലേ ഓരോ സ്റ്റേജിലും കയറി പാടുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ശീലമായി തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ പഠനകാലത്തോളം അതെല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു ആ ശീലങ്ങളെല്ലാം. അതുപോലെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് IT ഫീൽഡിലാണ്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. ഒരാളിപ്പോൾ 10th ബോർഡ് എക്സാം കഴിഞ്ഞു, രണ്ടാമത്തെ ആള് 2ാം ക്ലാസ്സിലാണ്. ഇപ്പറഞ്ഞ പോലെ ഫാമിലിയും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. കാരണം പാട്ടിനോട് അവർക്കും വളരെയധികം താല്പര്യമുണ്ട്. എൻ്റെ ഞാൻ പാടി കേൾക്കണം എന്ന് വളരെയധികം താല്പര്യമുള്ള ഒരു ഫാമിലിയാണ് എൻ്റേത്. അപ്പം അതുകൊണ്ട് ഓരോ ഏതൊരു അവസരങ്ങൾ വന്നാലും ആ അവസരങ്ങളിൽ പാടണം എന്ന് ശക്തമായി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. അത് ഈശ്വരനോട് നന്ദി പറയുന്നു. കൂടാതെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, അത് വലിയൊരു അസറ്റാണ് എൻ്റെ ജീവിതത്തിൽ. സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ചെറുപ്പം മുതലേ തൊട്ട് പഠിച്ച് ഇപ്പോഴും സ്റ്റിൽ ഇത്രയും വർഷമായി, ഒരു 10, ഇപ്പം എനിക്ക് 43 വയസ്സായി. അപ്പോൾ ഇത്രയും വർഷത്തിനുള്ളിൽ ആ കൂട്ടുകെട്ടെല്ലാം ഇപ്പോഴും വളരെയധികം ആ ബോണ്ടിങ്ങിൽ തന്നെയാണ്. ചെറുപ്പം മുതലേയുള്ള കൂട്ടുകാർ, നമ്മൾ സ്കൂളിൽ പഠിച്ചവർ, കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചവർ, PG പഠിച്ചവർ എല്ലാവരും ഇപ്പോൾ അത്രത്തോളം നമ്മൾ ആ ബോണ്ടിങ്ങിലാണ്. ഇപ്പോൾ ഈ സമയം വരെയും എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റും എല്ലാവരുമായിട്ടുമുള്ള ആ ഒരു റിലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാട്ടെന്ന് പറയുമ്പോൾ ഇനിയും എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു പേഴ്സണാലിറ്റിയും കൂടിയുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ, ഒരു റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ജനാർദ്ദനൻ നായരെന്നായിരുന്നു അപ്പൂപ്പൻ്റെ പേര്. അപ്പൂപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനും അനിയത്തിയും നന്നായി പാട്ട് പാടണം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടി തന്നെ അപ്പൂപ്പൻ ഞങ്ങളെ ഒരു സാറിൻ്റെ അടുത്ത്, ഞാൻ വീട്ടിൽ വന്ന് പഠിപ്പിക്കാനായിട്ട്, ഒരു രാഘവൻ മാഷെന്ന് പറയും, സാറിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാനായിട്ട് വന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ചെറുപ്പകാലത്താണത്. പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ സോങ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ആ ഒരു അടുപ്പമോ ഒന്നും ആ പ്രായത്തിൽ നമുക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് എണീറ്റ് സാധകം ചെയ്യണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ രാവിലെ ഉറക്കം ഉളച്ച് സാധകത്തിന് എണ്ണീക്കുക, ഇതൊക്കെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ആ ചെറിയ പ്രായത്തിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. സാറ് വരുന്ന സമയം ഞങ്ങൾ റോഡിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ സാധകമൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്ത് കുറച്ച് നാൾ തള്ളി നീക്കി അതിനുശേഷം സാറ് വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കും. റോഡിൽ കയറിയിട്ട് സാറ് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഹാർമോണിയം എടുത്ത് ഞാനും അനിയത്തിയും കൂടെ പാടാൻ തുടങ്ങും. അപ്പോൾ സാറിനും സന്തോഷവും, വരുമ്പോൾ തന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കണ്ടില്ലേ പാടുന്നു എന്നൊരു ചിന്ത സാറിൻ്റെ മനസ്സിലും വരികയാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാറിന് കാര്യം മനസ്സിലായി. സാറിനെ കണ്ടിട്ടാണ് ഈ ഒരു പാട്ട് പാടുന്നത് എന്ന് സാറിന് മനസ്സിലായി. അങ്ങനെ സാറിന് വീണ്ടും ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു, ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഈ പാട്ടിനോടധികം

ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ് ഇല്ല എന്ന് സാറിന് ബോധ്യപ്പെട്ടു. അങ്ങനെ സാറ് ആ പാട്ട് പഠിപ്പിക്കുന്നത് അവിടെ ഉപേക്ഷിക്കുകയും ഞങ്ങളുടെ ആ സമയത്ത് അതോടുകൂടി ഞങ്ങളുടെ ആ പാട്ടുപഠിത്തം അവിടെ നിർത്തുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അപ്പൂപ്പൻ ഞങ്ങളെ ട്രൈ ചെയ്യുകയാണ്, വീണ്ടും ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും പാട്ട് പഠിപ്പിച്ച് മതിയാകൂ എന്ന്. അങ്ങനെ വേറൊരു മാഷിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു, പാട്ട് പഠിപ്പിക്കുന്നു. അതും ഇതുപോലെ, ഇതെല്ലാം ചെറുപ്പകാലങ്ങളിലുള്ള സമയമാണ്, അതിനും അത്രയും നമുക്ക് സീരിയസ് ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, സ്കൂൾസിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, അവസരങ്ങൾ കിട്ടുന്നുണ്ട് പാടാൻ. അപ്പം അതിനനുസരിച്ച് പാടുന്നുണ്ട്, നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും, ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാം കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ലെവൽ എത്തിയപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു പാട്ട്, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടാലൻറ്റ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ഞാൻ അടൂർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, UIT എന്ന് പറയും, കേരള യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററാണ്, അവിടെയായിരുന്നു BBA പഠിച്ചിരുന്നത്. അപ്പം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ പാടാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗാനമുണ്ട്, അത് സമ്മർ ഇൻ ബത്ലഹേം എന്ന ഫിലിമിൽ KJ യേശുദാസ് ആലപിച്ച്, വിദ്യാസാഗർ സംഗീതം പകരുന്ന, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്നൊരു ഗാനമുണ്ട്. ആ ഗാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗാനമാണ്. കാരണം ആ ഗാനം കേൾക്കുമ്പോഴും പാടുമ്പോഴും നമ്മുടെ പഴയ കലാലയ ജീവിതത്തിലേക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോഴും എൻ്റെ കൂട്ടുകാർ പറയും, ആ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ സീമയെ ഓർക്കും, അല്ലെങ്കിൽ UIT പഴയ കലാലയ ജീവിതം ഞാൻ ഓർക്കും. അന്നെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാഗിംഗ് ഉണ്ടായിരിക്കുമല്ലോ, ഡിഗ്രിയിലാണ്, സീനിയേഴ്സ് ഉണ്ട്. പക്ഷെ ആ റാഗിങ്ങിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടിരുന്നത് ഈ പാട്ട് കൊണ്ടാണ്. കാരണം റാഗിങ്ങിന് ചേട്ടന്മാർ വരുമ്പോൾ ഉടനെ തന്നെ പറയും, സീമ ഈ ഒരു പാട്ടുപാട് അല്ലെങ്കിൽ ഈ പാട്ടുപാട് എന്ന് പറയും. അപ്പം പെട്ടെന്ന് നമ്മൾ പാടുന്നു, ആ റാഗിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെയായിരുന്നു ആ കലാലയ ജീവിതത്തിൽ നിന്ന് ഞാൻ ആ റാഗിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം ഒരു മധുരിക്കുന്ന ഒരു മെമ്മറീസ് ാണ് എൻ്റെ ലൈഫിൽ. അതുപോലെ ആ സുഹൃത്തുക്കളെല്ലാം തന്നെയും ഇപ്പോഴും നമ്മളുമായിട്ട് വളരെയധികം ബോണ്ടിങ്, ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവരുമായിട്ടൊക്കെ നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട്, പല പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പം ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ ഒന്ന് പാടാൻ ശ്രമിക്കാം.

ശ്രോതാക്കളെല്ലാവരും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പഴയ കലാലയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി, അവിടുന്ന് തിരിച്ചു വരുന്നതേ ഉള്ളൂ. വളരെയധികം സന്തോഷം എനിക്ക് വീണ്ടും ഒരവസരം ഇങ്ങനെ ഈ പാട്ട്, പ്രത്യേകിച്ച് ഒരു രാത്രി എന്ന ഗാനം പാടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. അതുപോലെ ഇനിയും എനിക്ക് ഒരു ഗാനം, അതായത് ഒരു ഗാനം എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമുണ്ട്, അത് ലളിത ഗാനമാണ്. അതിനും ഈ പറയുന്ന പോലെ ഒരു സ്റ്റോറി എന്ന് തന്നെ പറയാം. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ലളിതഗാന മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. LKG മുതൽ സ്റ്റേജിൽ കയറുന്ന ഒരാളായിരുന്നു, ഈശ്വര അനുഗ്രഹം കൊണ്ട്. പക്ഷേ ഒരു ഘട്ടമായപ്പോൾ എനിക്കൊരു കോമ്പറ്റീഷന് എനിക്ക് പാടാൻ പാട്ടുകളില്ല. ഏത് പാട്ട് പാടും എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ആരോട് ചോദിക്കും ആ സമയത്ത് എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, തുഷാർ മുരളി കൃഷ്ണ എന്ന് പറയും, എല്ലാവർക്കും അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ചേട്ടന്, ഐഡിയ സ്റ്റാർ സിംഗറിലെ വിന്നറാണ്, നല്ലൊരു ഗായകൻ കൂടെയാണ് തുഷാർ ചേട്ടൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ ഞാൻ ചെറുപ്പകാലത്തിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടും എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രിയപ്പെട്ട ഒരു പാട്ടായിട്ട് മാറി. അതുകൂടാണ്ട് ഈ പാട്ടും ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിൽ ഒരുപാട് വേദികളിൽ എനിക്ക് പാടാൻ അവസരം ഒരുക്കി തന്ന ഒരു ഗാനമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ തുഷാറേട്ടനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അങ്ങനെ ഒരു പാട്ടിനെ പഠിപ്പിച്ചതിലും എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ഗാനം ആലപിക്കാനായിട്ട് ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു. അതെല്ലാം ഈ പറയുന്ന പോലെ ഈശ്വരൻ്റെ അനുഗ്രഹം, പിന്നെ ചേട്ടൻ അന്ന് എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പാട്ട് ഇവിടെ പാടാനും പറ്റിയത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറച്ച് വരികൾ ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാടാം.

ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാവാം ഞാൻ പാടുന്ന പാട്ടുകളെല്ലാം ഒരു ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതേ ഒരു അഭിപ്രായം തന്നെയായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കും. ഏത് പാട്ട് പാടിയാലും അതിൽ ഒരു എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവും എന്ന് പറഞ്ഞ് എൻ്റെ കലാലയ ജീവിതത്തിൽ എന്നെ ചിലപ്പം സ്നേഹത്തോടുകൂടി കളിയാക്കുന്ന അത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ഗാനം എൻ്റെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ UIT എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം അതിൽ പല സുഹൃത്തുക്കൾക്കും ഏറ്റവും കൂടുതൽ, ഞാൻ എടുത്തു പറയുന്നില്ല, പല സുഹൃത്തുക്കൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗാനമായിരുന്നു ഇത്. എൻ്റെ എല്ലാ ആ ബാച്ചിൽ പഠിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഗാനം വളരെ ഇഷ്ടമായിരുന്നു. അവരെ വളരെയധികം പ്രോത്സാഹനമായിരുന്നു ഉള്ളത്, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ പഠിച്ചത് MBA ആണ്. അത് പഠിച്ചിരുന്നത് ഈറോഡിലായിരുന്നു. ഈറോഡിൽ ഞാനൊരു വിമൻസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അവിടെയായിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല, ജീവിതത്തിൽ നമുക്ക് വളരെയധികം എന്താ പറയുക, ഗാനമാണെങ്കിലും നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും എനിക്ക് കൂടുതൽ എൻ്റെ ടാലൻസും അല്ലെങ്കിൽ എൻ്റെ കഴിവുകളെയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അവിടെയായിരുന്നു. കാരണം അത്രത്തോളം എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും, അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളും അത്രയേറെ പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ നിരവധി സ്റ്റേജുകൾ എനിക്ക് പാടാനും എൻ്റെ ടാലൻസ്, അതുപോലെ ഞാൻ പറഞ്ഞുവല്ലോ, ശ്രോതാക്കളുടെ അടുത്ത് പറഞ്ഞുവല്ലോ, ഞാനൊരു അധ്യാപികയാണ്. പക്ഷെ ആ അധ്യാപിക എന്ന് പറയുന്ന ആ ഒരു, എനിക്ക് അധ്യാപികയാകാൻ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ആ കോളേജിൽ ചെന്നതിന് ശേഷമാണ്. കാരണം അവിടെ ചെന്ന് സെമിനാറുകൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് പഠിപ്പിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഴിവുണ്ടല്ലോ എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ ആ ഒരു സ്റ്റേജാണ് എൻ്റെ PG ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ കരിയർ വൈസ് ആണെങ്കിലും എൻ്റെ ടാലൻസ് ആണെങ്കിലും, ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് സ്റ്റേജുകൾ അവിടെ കിട്ടി. അതുപോലെ അവിടുത്തെ ആ ഒരു ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അധ്യാപകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ചെറിയ ടാലൻ്റ് ഉണ്ടെങ്കിൽ പോലും അതിനെ വളരെയധികം ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ തന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ടീച്ചേഴ്സിൻ്റെ ഭയങ്കര ഒരു സപ്പോർട്ടുള്ളത്. അപ്പം അതിലെനിക്ക് എടുത്തു പറയേണ്ട, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ശശി മാം എന്ന് പറയുന്ന ഒരു മാമാണ്. കാരണം മാം ആയിരുന്നു ഈ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തതും ഒക്കെ മാം ആയിരുന്നു. മാമിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തമിഴ് പാട്ടുകൾ, തമിഴ് ഗാനങ്ങൾ ഒരുപാട് പാടാൻ അവസരങ്ങൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ആ സമയത്ത് അന്നത്തെ കാലത്ത് ആ റേഡിയോ, അവിടുത്തെ റേഡിയോ നിലയത്തിൽ പാടാനായിട്ട് ഗ്രൂപ്പായിട്ടായിരുന്നു, പക്ഷേ അവിടെ പാടാനായിട്ട് ഒരു അവസരങ്ങളും, പിന്നെ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ടായിരുന്നു. മറ്റുള്ള കോളേജസിൽ പോയി പങ്കെടുക്കാനും, അതുപോലെ പാട്ട് തന്നെയല്ല പല പല പ്രോഗ്രാംസായിട്ട് പോകാനായിട്ട് എനിക്കൊരു അവസരമുണ്ടായി. അതുപോലെ അന്ന് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ടായിരുന്നു, ഗായിക കൂടിയാണ്, നല്ലതായിട്ട് പാടുന്ന ഒരു ഗായികയാണ്. അപ്പോൾ ആ സുഹൃത്തും ഞാനും കൂടെ, പേര് നന്മ എന്നാണ്, ഗായികയുടെ പേര് നന്മ എന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു കോളേജിൽ, അന്ന് കോളേജിൽ അറിയപ്പെടുന്ന അങ്ങനെയായിരുന്നു, സീമ നന്മ എന്ന് പറഞ്ഞിട്ടായിരുന്നു അറിയപ്പെടുന്നത്. പാട്ടുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുറത്ത് കോളേജസിൽ പോയി പാടാനും ഒക്കെ അവസരങ്ങൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അന്ന് പാടിയതും അതിൻ്റെയൊക്കെ അനുഭവമായിരിക്കാം ഇന്ന് ഇവിടെ വന്ന് എനിക്ക് പാടാൻ ആയിട്ട് ഒരു അവസരം ലഭിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. അന്ന് ആ പാടി ഓരോ സ്റ്റേജസ് പാടാനും ഓരോ വേദികൾ പാടി, എന്താ പറയുക, പാടിപ്പാടിയാണ് എനിക്കിവിടെ ഈ ഒരു സീറ്റിൽ വന്നിരുന്ന് ഇപ്പോൾ പാടാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ഹിന്ദി സോങ്ങുകളോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഇതാണ്. കാരണം എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് എനിക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ബാല്യകാലം, എൻ്റെ കുട്ടിക്കാലം എനിക്ക് കൂടുതലും ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മ ഒക്കെ ടാറ്റ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ജംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹിന്ദിയോടൊരു വല്ലാത്തൊരു സ്നേഹവും ഒരു ഹിന്ദി സോങ്സിനോട്, ചെറുപ്പം മുതലേ ഹിന്ദി പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ അത് പാടാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു

ശ്രോതാക്കൾക്ക് ഞാനിപ്പോൾ പാടിയ ഹിന്ദി ഗാനം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെയധികം സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു പാട്ടാണിത്. അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ PG കാലം, അല്ലെങ്കിൽ PG പഠനം തമിഴ്നാട്ടിലായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ടീച്ചേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും സീമ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നൊരു ഗാനമുണ്ട്. കാരണം ടീച്ചേഴ്സ് എല്ലാം എന്നെ എപ്പോഴും വിളിച്ചിരുത്തി പാടിപ്പിക്കുന്ന ഒരു ഗാനമുണ്ട്. അപ്പം അതിൻ്റെ രണ്ട് വരികൾ ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശ്രോതാക്കൾ ദയവായി ശ്രമിക്കുക.

ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പങ്കുവെച്ചല്ലോ എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യം. വളരെയധികം മ്യൂസിക്കിനോട് വളരെയധികം താല്പര്യമുള്ളതും ഒരുപാട് ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനങ്ങൾ, അതായത് ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കവിതകൾ രചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ്റെ പേര് ജനാർദ്ദനൻ നായരുന്നു. എനിക്ക് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്, കാരണം എനിക്ക് ഇന്ന് ഇവിടെ ഈ അവസരത്തിൽ ഇവിടെ വന്നിരുന്ന് അപ്പൂപ്പനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ, അച്ഛനും ഒരു ദുഃഖകരമായൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ അച്ഛൻ ഇല്ല. ഈ അടുത്തിടെയായിരുന്നു എൻ്റെ അച്ഛൻ്റെ വിയോഗം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരാ ദുഃഖമാണ്. എന്നിരുന്നാൽ പോലും അച്ഛനും വളരെയധികം സന്തോഷമായിരുന്നു നമ്മൾ പാടുന്നതും, ഞാനും അനിയത്തിയൊക്കെ പാടുന്നതും, അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസും ഞങ്ങൾ പാടി അച്ഛൻ അയക്കുമ്പോഴും ഒക്കെ വളരെയധികം സന്തോഷം.

അച്ഛന് ഫീല് ചെയ്തിരുന്നു. അതെല്ലാവർക്കും അയച്ചു കൊടുക്കാനൊക്കെ അച്ഛന് ഭയങ്കര ഉത്സാഹമായിരുന്നു. അപ്പം ഈ അവസരത്തിൽ ഞാൻ അപ്പൂപ്പനെയും അച്ഛനെയും ഒക്കെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പൂപ്പൻ രചിച്ച ഒരു ഗാനം, ഒരു ആഞ്ജനേയൻ്റെ സ്തുതിയാണ്. അതിതുവരെ ഞാൻ പാടിയിട്ടില്ല, പുറമേ ഞാൻ പാടാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പം അത് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഇന്നിവിടെ പാടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ഒന്ന് ഷെയർ ചെയ്യാം ആ ഗാനം.

വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാനിന്നിവിടെ ഇരിക്കുന്നത്. കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ് ഗാനം എന്ന് പറയുന്നത്. പാട്ട് എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബം, എല്ലാവരും എനിക്കെന്നും പ്രോത്സാഹനം മാത്രമേ തന്നിട്ടുള്ളൂ. കാരണം വീണ്ടും വീണ്ടും പാടാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഏതവസരത്തിലാണെങ്കിലും പാടണം എന്ന് പറയുന്ന ഒരു ഫാമിലിയും എന്ന് പറയുന്ന ഒരു കുടുംബ അംഗങ്ങളും, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ എപ്പോഴും പ്രോത്സാഹനം തരുന്ന ആൾക്കാരാണ്. അതുപോലെ എൻ്റെ സുഹൃത്ത് വലയങ്ങളും അങ്ങനെ തന്നെയാണ്. എപ്പോഴും എൻ്റെ പാട്ടിനെ സ്നേഹിക്കുകയും ഞാൻ പാടണം എന്ന് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടും, എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, എൻ്റെ ഫാമിലി, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ ശ്രോതാക്കൾ, ഇപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ശ്രോതാക്കൾക്കും ഈ ഗാനമെല്ലാം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൊളീഗ്സ് ഉണ്ട്, അവരെയെല്ലാം ഇപ്പം ഞാൻ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരെയും ഓർക്കുന്നു. കാരണം എല്ലാവരും എനിക്ക് പ്രോത്സാഹനം തന്നിരുന്ന എൻ്റെ കൂട്ടുകാരാണ്. ഈ കൂട്ടുകാരെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കൊളീഗ്സും എല്ലാവരും വരും. അപ്പോൾ അവിടെയും എൻ്റെ ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജസിലാണെങ്കിലും വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലാണെങ്കിലും ഒക്കെ എനിക്ക് പാടാൻ അവസരങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ പാടുകയും ഞങ്ങൾ ഗ്രൂപ്പ് സോങ് ആയിട്ടൊക്കെ വരെ ഞാൻ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ, ഓരോ നിമിഷവും ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഈശ്വരനെ ഞാൻ നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു അവസരം എനിക്ക് ഇവിടെ ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോടും എൻ്റെ നന്ദി പറയുകയാണ്. കാരണം എനിക്കെൻ്റെ പഴയ കലാലയ ജീവിതമാണെങ്കിൽ

0: ും എൻ്റെ സുഹൃത്തുക്കളെ ഓർക്കാനും എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പറ്റി ഓർക്കാനും അതുപോലെ എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബം എല്ലാം മൊത്തത്തിൽ എനിക്ക് ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷമാണിപ്പോൾ. ഈശ്വരനോട് നന്ദി പറയുന്നു. റേഡിയോ കൊച്ചിയോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ശ്രോതാക്കൾക്ക് ഞാൻ പാടിയ പാട്ടുകളെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
1: കലാപ്രബോധിനി.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സിറിഞ്ചും ടെതസ്കോപ്പും മറ്റും പുടിക്ക് തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി